ആനന്ദ രൂപിണി പാലയമാ സദാനന്ദ രൂപിണി പാലയമാ അംബ പരമേശ്വരി അഖിലാണ്ടേശ്വരി.